ജലനിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്തല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമന് കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ആനൂപുരാർപിത സുജാത സുഗന്ധി പുഷ്പ സൗരഭ്യ സൗരഭകരൗ സമ